0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായുള്ള ഐക്യവും സാഹോദര്യവും അനിവാര്യം. പാപ്പ നോർവേയിൽ നിന്നും റോമിൽ തീർത്ഥാടനത്തിനായി എത്തിച്ചേർന്ന ലൂഥറൻ മെത്രാൻമാരുടെ സംഘത്തെ ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 26-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിച്ചു. ആധുനിക ക്രിസ്ത്യാനികൾക്ക് പ്രചോദനം നൽകുന്ന ആദ്യകാല ക്രിസ്ത്യാനികളുമായും രക്തസാക്ഷികളുമായും ബന്ധപ്പെട്ട വിവിധ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി സ്വന്തം ജീവിതം സമർപ്പിക്കുവാൻ രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകം ഇന്ന് കടന്നുപോകുന്ന കലുഷിതമായ സാഹചര്യങ്ങളെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന ശത്രുതയെക്കുറിച്ചും പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ചർച്ചകളിൽ പോലും കയ്പും വിദ്വേഷവും നിറയുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും മനുഷ്യസഹജമായ വീഴ്ചകൾ മൂലം വിയോജിപ്പുള്ളവരോട് ശത്രുത കാണിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ സ്നേഹവും കാരുണ്യവും കൊണ്ട് ലോകത്തെ നിരായുധമാക്കുവാൻ കഴിയുമെന്ന് യേശു കാണിച്ചു തരുന്നുവെന്നും അതിനാൽ അനുരഞ്ജനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂർത്തമായ പാതകൾ തേടുവാൻ യോജിച്ച പരിശ്രമം ആവശ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ശിഷ്യരുടെ ഐക്യത്തിനായി ക്രിസ്തു നടത്തിയ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ട് സമാധാനവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രൈസ്തവർ ഒരുമിച്ചു നിൽക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സൃഷ്ടിജാലങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ആഗോള ദിനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിൽ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആചരിക്കുന്ന ലോക സൃഷ്ടിജാല സംരക്ഷണ പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകമായി വിശുദ്ധ കുർബാനയർപ്പിക്കും. കസ്തൽ ഗന്തോൾഫോയിലെ പൊന്തിഫിക്കൽ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൗദാത്തോസി ഗ്രാമത്തിൽ അന്നേ ദിവസം പ്രാദേശിക സമയം വൈകുന്നേരം 6:30 ചടങ്ങുകൾ നടക്കുന്നത്. ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ വരെ നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലം എന്ന ആഗോള പ്രാർത്ഥനായജ്ഞത്തിനും ഇതോടെ തുടക്കമാകും. വത്തിക്കാനിലെ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് കേവലമൊരു ബാധ്യതയല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനത്തോടുള്ള നന്ദി പ്രകടനമാണെന്ന് സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മൈക്കൽ ചേർണി പ്രസ്താവിച്ചു. യുദ്ധത്തിനും നാശത്തിനുമായി ചെലവഴിക്കുന്ന ഊർജവും വിഭവങ്ങളും ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിനായി വിനിയോഗിക്കണമെന്ന് ലോക സൃഷ്ടിജാല സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ പാപ്പ പ്രത്യേകം അടിവരയിടുന്നു. സമാധാനം, പരിസ്ഥിതി സംരക്ഷണം, മാനുഷിക അന്തസ് എന്നിവ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സൃഷ്ടിജാലങ്ങളെ പരിപാലിക്കുന്നതും മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതും ഒരേ ദൗത്യത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് ലൗദാത്തോസി ഗ്രാമത്തിന്റെ ഡയറക്ടർ കർദിനാൾ ഫാബിയോ ബാജോയും എടുത്തു പറഞ്ഞു. ഉക്രൈനിൽ കുട്ടികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. യുനിസെഫ് സംഘടന കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഭയാനകമായ സാഹചര്യമാണ് നിലവിൽ ഉക്രൈനിലെ കുട്ടികൾ നേരിടുന്നതെന്ന് യുനിസെഫ് സംഘടന ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം ഉക്രൈനിൽ 17 കുട്ടികൾ കൊല്ലപ്പെടുകയും 166 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. ഇത് മുൻമാസത്തെ അപേക്ഷിച്ച് 49% കൂടുതലാണ്. 2022 ഫെബ്രുവരിയിൽ യുദ്ധം രൂക്ഷമായതു മുതൽ ഇതുവരെ ഏകദേശം 3,946 കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കുകളേൽക്കുകയോ ചെയ്തതായി ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കുവാനാണ് സാധ്യതയെന്ന് യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നു. വീടുകളിലും കളിസ്ഥലങ്ങളിലും സ്കൂളുകളിലും വെച്ചുപോലും കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അനേകം കുരുന്നുകളുടെ ഭാവി എന്നേക്കുമായി തകർക്കപ്പെട്ടുവെന്നും യുനിസെഫ് പ്രതിനിധി ആനി ക്ലെയർ ദുഫേ പറഞ്ഞു. കുട്ടികൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും യുനിസെഫ് അടിയന്തര സഹായം നൽകി വരുന്നുണ്ട്. മാനസികാരോഗ്യ പിന്തുണയും കുട്ടികൾക്ക് മുടക്കം കൂടാതെ പഠനം തുടരുന്നതിനായി ഷെൽട്ടറുകൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കുട്ടികളെയും ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുജനത്തിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കണമെന്നും യുനിസെഫ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വിശ്വാസികൾക്കായി അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാനപ്പെട്ട രേഖകളെയും കുറിച്ചുള്ള പ്രബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നൽകി വരുന്നത്. തദനുസരണം ആരാധനക്രമത്തെ സംബന്ധിച്ച സാക്രോ സാങ്തും കൊൺസീലിയം എന്ന പ്രമാണരേഖയെ അടിസ്ഥാനമാക്കി നൽകി വരുന്ന പ്രബോധന പരമ്പരയുടെ അവസാന ഭാഗമാണ് ഓഗസ്റ്റ് മാസം 26-ാം തീയതി പാപ്പ നൽകിയത്.

0: അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കപ്പെട്ടു. വചനഭാഗം ഇപ്രകാരമായിരുന്നു: നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്നു പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, രണ്ടാമത്തേത് സ്ഥാപിക്കുവാനായി, ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
1: Cari fratelli e sorelle, in questa ultima catechesi sulla costituzione sacrosanctum concilium,
0: പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സാക്രോസാങ്ക്തും കൊഞ്ചീലിയും എന്ന പ്രമാണരേഖയെ അധികരിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയിലെ അവസാന ഭാഗത്ത് ആരാധനക്രമത്തിന്റെ പരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുവാൻ കൗൺസിൽ പിതാക്കന്മാർ ആഗ്രഹിച്ചതിന്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ 1962 ഒക്ടോബർ 28 അന്നത്തെ മിലാനിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജൊവാനി ബത്തിസ്ത മൊന്തീനി സ്വന്തം പ്രാദേശിക സഭയിലെ വിശ്വാസികൾക്ക് അയച്ച കൗൺസിലിൽ നിന്നുള്ള 3-ാമത്തെ കത്ത് ഏറെ വെളിച്ചം വീശുന്നതാണ്. ആരാധനക്രമം അദ്ദേഹം എഴുതി: ദൈവികതയുടെയും മാനവികതയുടെയും ആത്മാർത്ഥമായ ആവിഷ്കാരമാണ്. അതൊരു ഭാഷയാണ്. ഒരു ഭാഗത്ത് അത് ദൈവിക ഉദ്ബോധനത്തിന്റെ വിനിമയ മാർഗമാണ്, അത് ദൈവവുമായുള്ള സംഭാഷണത്തിന്റെ നാദമാണ്. അതിന്റെ ഉപദേശപരമായ ധർമ്മം ഉപേക്ഷിക്കുവാൻ അതിന് കഴിയില്ല എന്നത് വ്യക്തമാണ്. വിശ്വാസത്തിനും ഭക്തിക്കും സ്വതസിദ്ധമായ ബുദ്ധിയോടെ സ്വയം പ്രകടിപ്പിക്കുവാനുള്ള സാധ്യത നൽകാതിരിക്കുവാനും അതിന് കഴിയില്ല. ഈ ബോധ്യങ്ങളാൽ പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയിലെ വിശുദ്ധ പോൾ 6-ാമൻ പാപ്പ വിശ്വാസികൾക്ക് ഇനി നിശബ്ദരും നിഷ്ക്രിയരുമായിരിക്കുവാൻ കഴിയില്ല, അങ്ങനെ ചെയ്യരുത്, അവരുടെ ഭൗതിക സാന്നിധ്യത്തെ അവരുടെ ആത്മീയ അഭാവവുമായി പൊരുത്തപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ പ്രഖ്യാപനങ്ങളും കൗൺസിൽ പ്രമാണരേഖയുടെ 48-ാം ഖണ്ഡികയിലുള്ള പ്രഖ്യാപനങ്ങളും തമ്മിലുള്ള സാമ്യം വ്യക്തമാണ്. വിശ്വാസത്തിന്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗഭാക്കുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആകരുത് എന്നതാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം. മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം അവർ ഇതിൽ പങ്കുചേരുവാൻ. അവർ ദൈവവചനത്താൽ പ്രബോധിതരും വിശുദ്ധ കുർബാന വഴി നവോന്മേഷവാന്മാരും ആകണം. ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം ചെയ്യുകയും വേണം. പുരോഹിതൻ വഴിയെന്നു മാത്രമല്ല, അദ്ദേഹത്തോടു കൂടിയും വിശുദ്ധ ബലിവസ്തു അർപ്പിക്കുന്നതിനോടൊപ്പം സ്വയം സമർപ്പിക്കുവാനും അവർ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തു വഴി അനുദിനം ദൈവത്തോടും അവർ തമ്മിൽ തമ്മിലും ഉത്തരോത്തരം ഐക്യം പ്രാപിക്കുകയും അങ്ങനെ ദൈവം എല്ലാറ്റിലും എല്ലാം ആകുകയും വേണം. ഈ വാക്കുകളിൽ ആരാധനക്രമത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു നവമായ അവബോധം നാം കാണുന്നു. രക്ഷാകര പ്രവർത്തനത്തിന്റെ അനുസ്മരണം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സഭയുടെ ആചാരക്രമങ്ങളിലൂടെ ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം അനുഭവിക്കുവാനുള്ള സാധ്യത നൽകപ്പെടുന്നു. അപ്രകാരം രക്ഷാകരമായ സംഭവവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുന്നു. ഈ അനുഭവത്തിന്റെ സാക്ഷാത്കാരത്തിൽ വിശുദ്ധ ആരാധനക്രമത്തിലെ അടയാളങ്ങളും വാക്കുകളും നിർണായകമായതിനാൽ വിശ്വാസികളുടെ പങ്കാളിത്തം നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ല. സഭാ അനുഭവത്തിന്റെ ഹൃദയത്തെ ഉരുവാക്കുന്നതും ദൈവത്തിന്റെ ജീവൻ നമ്മോട് ആശയവിനിമയം നടത്തുന്ന ദൈവീക കൈമാറ്റത്തിന്റെ പ്രാഥമിക ഉറവിടമായും ആരാധനക്രമത്തെ പ്രകാശിപ്പിക്കുവാൻ ഈ കൗൺസിൽ പരിഷ്കരണം ആഗ്രഹിച്ചു. ഈ ബോധ്യത്തിൽ നിന്നാണ് ബൈബിൾ ഗ്രന്ഥങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സമ്പന്നത എല്ലാ വിശ്വാസികൾക്കും കൂടുതൽ ലഭ്യമാക്കേണ്ടതിന്റെയും അക്കാലത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നതിനേക്കാൾ ആഘോഷക്രമം ലളിതമാക്കേണ്ടതിന്റെയും ആവശ്യകത ഉടലെടുത്തത്. വാസ്തവത്തിൽ ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായതിനാൽ ആരാധനക്രമം നൂറ്റാണ്ടുകളായി എല്ലായ്പ്പോഴും വികാസങ്ങൾക്കും മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സഭാപഠനങ്ങൾ വിവിധ അനുരൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാരമ്പര്യത്തിന്റെ പൈതൃകത്തോടുള്ള അങ്ങേയറ്റം ആദരവോടെയും അത് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമ ഗ്രന്ഥങ്ങളുടെ പരിഷ്കരണം

0: ആവശ്യമാണെന്ന് കരുതിയതിൽ അതിശയിക്കാനില്ല. സാക്രോസാങ്തും കൊൺസീലിയം എന്ന പ്രമാണരേഖയുടെ 21-ാം ഖണ്ഡികയിൽ കൗൺസിൽ പിതാക്കന്മാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ലക്ഷ്യം വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. വിശുദ്ധ ആരാധനക്രമത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസികൾ സമൃദ്ധമായ ഫലങ്ങൾ കൂടുതൽ സുരക്ഷിതമായി പകർന്നെടുക്കുവാൻ ഇടവരട്ടെ. ഇത് സാധ്യമാകാനാണ് തിരുസഭാ മാതാവും വലിയ സൂക്ഷ്മതയോടെ ആരാധനക്രമത്തിൽ ഒരു പുതുപരിഷ്കരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആരാധനക്രമത്തിൽ പരിവർത്തനാതീതമായ ദൈവസ്ഥാപിത ഘടകങ്ങളുണ്ട്, പരിവർത്തനവിധേയമായ ഘടകങ്ങളുമുണ്ട്. പരിവർത്തനവിധേയമായവയിൽ ആരാധനക്രമത്തിന്റെ ആന്തരിക ഭാവത്തോട് പൊരുത്തപ്പെടാത്തതോ യോജിക്കാത്തതോ ആയി എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താവുന്നതും വരുത്തേണ്ടതുമാണ്. ഈ പുനരുദ്ധാരണത്തിൽ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളും കർമ്മവിധികളും അവ സൂചിപ്പിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കത്തക്കവണ്ണം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസികൾ സാധിക്കുന്നിടത്തോളം അവ എളുപ്പത്തിൽ ഗ്രഹിക്കുവാനും ഒരു സമൂഹത്തിന് ചേർന്ന വിധം പൂർണമായും സജീവമായും അവയിൽ ഭാഗഭാക്കുകളാകുവാനും ഇടവരണം. ആരാധനക്രമത്തിലെ ദൈവികവും മാറ്റമില്ലാത്തതുമായ ഘടകങ്ങളും മനുഷ്യഘടകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 12-ാം പിയോസ് പാപ്പായുടെ ചാക്രിക ലേഖനമായ മെദിയാത്തോർ ദേയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. കാലത്തിന്റെയും വസ്തുക്കളുടെയും ആത്മാക്കളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അധികാരശ്രേണിയുടെ അംഗീകാരത്തോടെ വിവിധ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാൻ കഴിയും. മാത്രമല്ല, ഒരു പൊതുപരിഷ്കരണത്തിനായുള്ള ആഗ്രഹം പെട്ടെന്ന് ഉയർന്നുവന്നതല്ല, മറിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തുടർച്ചയായി വന്ന പാപ്പാമാരുടെ പ്രവർത്തനങ്ങളിൽ ആരാധനക്രമ പ്രസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അത് പ്രകടമായിരുന്നു. വിശ്വാസികൾ ആഘോഷങ്ങളിൽ അപരിചിതരായോ നിശബ്ദ കാഴ്ചക്കാരായോ പങ്കെടുക്കരുതെന്ന് 11-ാം പിയൂസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രമാണരേഖ ദിവീനി കുൾത്തൂസിൽ ഇതിനകം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വിശുദ്ധ വാരത്തിലെ ആചാരങ്ങളുടെ ക്രമീകരണത്തിൽ 12-ാം പിയൂസ് പാപ്പ നടത്തിയ ഇടപെടലുകൾ നമുക്കോർമ്മിക്കാം. നൂറ്റാണ്ടുകളായി പ്രഭാത സമയങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന കർമ്മങ്ങൾ ഈസ്റ്റർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മണിക്കൂറുകളിലേക്ക് അദ്ദേഹം മാറ്റി. വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായും യാമപ്രാർത്ഥനയുടെയും തക്സയുടെയും നിർദ്ദിഷ്ട ക്രമങ്ങളിൽ ലളിതവൽക്കരണം ആവശ്യമാണെന്ന് കരുതി 1960 ജൂലൈ 25-ലെ മോത്തു പ്രോപ്രിയോ റുബ്രിക്കാരും ഇൻസ്ട്രുക്തും ഉപയോഗിച്ച് അത് അംഗീകരിച്ചു. അതിൽ ആരാധനക്രമ പരിഷ്കരണത്തിനായുള്ള അടിസ്ഥാന തത്വങ്ങളുടെ നിർദ്ദേശം അദ്ദേഹം തുടർന്ന് നടക്കുവാൻ പ്രഖ്യാപിച്ചിരുന്ന എക്യുമെനിക്കൽ കൗൺസിലിന് അയക്കുകയും ചെയ്തു. അതുകൊണ്ട് 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രോത്സാഹിപ്പിച്ച ആരാധനക്രമ പരിഷ്കരണം സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യത്തെ പിന്തുടരുന്നു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാനമായിരുന്ന ചില തത്വങ്ങളെ അതിരുകടന്ന് പരമപ്രധാനമാക്കുകയോ തെറ്റായി മനസ്സിലാക്കുകയോ ചെയ്തതിനാൽ സഭയുടെ ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ളതും ദുഃഖകരമായി ഇന്നും ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദുരുപയോഗങ്ങളെ നിരസിക്കുവാനും ഇതു നമ്മെ സഹായിക്കുന്നു. ഈ കാര്യത്തിൽ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നത്, ആരാധനക്രമത്തിലെ പ്രവർത്തനങ്ങൾ സ്വകാര്യമായ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഐക്യത്തിന്റെ കുദാശിയായ സഭയുടെ ആഘോഷങ്ങളാണ്. അതായത് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടി ക്രമീകരിക്കപ്പെട്ട വിശുദ്ധ ജനസമൂഹമാണ് സഭ. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ സഭയുടെ സമഗ്ര ശരീരത്തിന്റേതാണ്. അവ ആ സമഗ്ര ശരീരത്തെ പ്രകടമാക്കുകയും അതിൽ എല്ലാവരെയും പങ്കാളികളാക്കുകയും ചെയ്യുന്നു. അതിനാൽ ആരാധനക്രമ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ലാളിത്യത്തോടെ പ്രകാശിപ്പിക്കുന്നതും അതുവഴി ഏകവും വിശുദ്ധവും കത്തോലിക്കവും അപ്പസ്തോലികവുമായ സഭയെ വെളിപ്പെടുത്തുന്നതുമായ ഒരു ആരാധനക്രമത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് അജ്ജപാലകരുടെയും മെത്രാന്മാരുടെയും ഓരോ വ്യക്തിഗത പുരോഹിതന്റെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. അത്തരമൊരു ആരാധനക്രമം സുവിശേഷവൽക്കരണത്തിന്റെ ഒരു അടിസ്ഥാന വിനിമയ മാർഗം കൂടിയായിരിക്കും. കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് സ്വയം സമർപ്പിക്കുവാൻ പഠിക്കുവാനും ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെ ദൈവവുമായും പരസ്പരം ഐക്യത്തിലും നാം പൂർണ്ണത പ്രാപിക്കുവാനും കഴിയുന്ന കൃപയുടെ മാർഗമാണിത്.
1: Una tale liturgia sarà anche un fondamentale veicolo di evangelizzazione, lo strumento di grazia attraverso il quale, come insegna il Concilio, potremo apprendere ad offrire noi stessi e per la mediazione di Cristo saremo perfezionati nell'unità con Dio e tra di noi.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ തുടർന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Sit nomen Domini benedictum.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിനായുള്ള ഐക്യവും സാഹോദര്യവും അനിവാര്യം. പാപ്പ നോർവേയിൽ നിന്നും റോമിൽ തീർത്ഥാടനത്തിനായി എത്തിച്ചേർന്ന ലൂഥറൻ മെത്രാന്മാരുടെ സംഘത്തെ ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 26-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിച്ചു. ആധുനിക ക്രിസ്ത്യാനികൾക്ക് പ്രചോദനം നൽകുന്ന ആദ്യകാല ക്രിസ്ത്യാനികളുമായും രക്തസാക്ഷികളുമായും ബന്ധപ്പെട്ട വിവിധ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി സ്വന്തം ജീവിതം സമർപ്പിക്കുവാൻ രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകം ഇന്ന് കടന്നുപോകുന്ന കലുഷിതമായ സാഹചര്യങ്ങളെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന ശത്രുതയെക്കുറിച്ചും പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ചർച്ചകളിൽ പോലും കയ്പും വിദ്വേഷവും നിറയുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും മനുഷ്യസഹജമായ വീഴ്ചകൾ മൂലം വിയോജിപ്പുള്ളവരോട് ശത്രുത കാണിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ സ്നേഹവും കാരുണ്യവും കൊണ്ട് ലോകത്തെ നിരായുധമാക്കുവാൻ കഴിയുമെന്ന് യേശു കാണിച്ചു തരുന്നുവെന്നും അതിനാൽ അനുരഞ്ജനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂർത്തമായ പാതകൾ തേടുവാൻ യോജിച്ച പരിശ്രമം ആവശ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ശിഷ്യരുടെ ഐക്യത്തിനായി ക്രിസ്തു നടത്തിയ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ട് സമാധാനവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രൈസ്തവർ ഒരുമിച്ചു നിൽക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സൃഷ്ടിജാലങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ആഗോള ദിനത്തിൽ ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിൽ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആചരിക്കുന്ന ലോക സൃഷ്ടിജാല സംരക്ഷണ പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകമായി വിശുദ്ധ കുർബാനയർപ്പിക്കും. കസ്തൽ ഗന്തോൾഫോയിലെ പൊന്തിഫിക്കൽ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൗദാത്തോ സി ഗ്രാമത്തിൽ അന്നേ ദിവസം പ്രാദേശിക സമയം വൈകുന്നേരം 6:30 ചടങ്ങുകൾ നടക്കുന്നത്. ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ വരെ നീണ്ടുനിൽക്കുന്ന സൃഷ്ടിയുടെ കാലം എന്ന ആഗോള പ്രാർത്ഥനായജ്ഞത്തിനും ഇതോടെ തുടക്കമാകും. വത്തിക്കാനിലെ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് കേവലമൊരു ബാധ്യതയല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനത്തോടുള്ള നന്ദി പ്രകടനമാണെന്ന് സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മൈക്കൽ ചേർണി പ്രസ്താവിച്ചു. യുദ്ധത്തിനും നാശത്തിനുമായി ചെലവഴിക്കുന്ന ഊർജവും വിഭവങ്ങളും ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിനായി വിനിയോഗിക്കണമെന്ന് ലോക സൃഷ്ടിജല സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ പാപ്പ പ്രത്യേകം അടിവരയിടുന്നു. സമാധാനം, പരിസ്ഥിതി സംരക്ഷണം, മാനുഷിക അന്തസ് എന്നിവ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സൃഷ്ടിജാലങ്ങളെ പരിപാലിക്കുന്നതും മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതും ഒരേ ദൗത്യത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് ലൗദാത്തോ സി ഗ്രാമത്തിന്റെ ഡയറക്ടർ കർദിനാൾ ഫാബിയോ ബാജോയും എടുത്തു പറഞ്ഞു. ഉക്രൈനിൽ കുട്ടികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, യുനിസെഫ് സംഘടന. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഭയാനകമായ സാഹചര്യമാണ് നിലവിൽ ഉക്രൈനിലെ കുട്ടികൾ നേരിടുന്നതെന്ന് യുനിസെഫ് സംഘടന ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം ഉക്രൈനിൽ 17 കുട്ടികൾ കൊല്ലപ്പെടുകയും 166 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. ഇത് മുൻമാസത്തെ അപേക്ഷിച്ച് 49% കൂടുതലാണ്. 2022 ഫെബ്രുവരിയിൽ യുദ്ധം രൂക്ഷമായതുമുതൽ ഇതുവരെ ഏകദേശം 3,946 കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കുകളേൽക്കുകയോ ചെയ്തതായി ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കുവാനാണ് സാധ്യതയെന്ന് യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നു. വീടുകളിലും കളിസ്ഥലങ്ങളിലും സ്കൂളുകളിലും വെച്ചുപോലും കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അനേകം കുരുന്നുകളുടെ ഭാവി എന്നേക്കുമായി തകർക്കപ്പെട്ടുവെന്നും യുനിസെഫ് പ്രതിനിധി ആനി ക്ലെയർ ദുഫെ പറഞ്ഞു. കുട്ടികൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും യുനിസെഫ് അടിയന്തര സഹായം നൽകി വരുന്നുണ്ട്. മാനസികാരോഗ്യ പിന്തുണയും കുട്ടികൾക്ക് മുടക്കം കൂടാതെ പഠനം തുടരുന്നതിനായി ഷെൽട്ടറുകൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കുട്ടികളെയും ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുജനത്തിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കണമെന്നും യുനിസെഫ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 26 തീയതി ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശ്വാസികൾക്കായി അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. ആറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രധാനപ്പെട്ട രേഖകളെയും കുറിച്ചുള്ള പ്രബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നൽകിവരുന്നത്. തദ്നുസരണം ആരാധനക്രമത്തെ സംബന്ധിച്ച സാക്രോ സാങ്തും കൊൺസീലിയം എന്ന പ്രമാണരേഖയെ അടിസ്ഥാനമാക്കി നൽകിവരുന്ന പ്രബോധന പരമ്പരയുടെ അവസാന ഭാഗമാണ് ഓഗസ്റ്റ് മാസം 26 തീയതി പാപ്പ നൽകിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പരിശുദ്ധ പിതാവ് ബസിലിക്കയിലുണ്ടായിരുന്ന 5000 വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലും നൂറുകണക്കിന് ആളുകൾ പാപ്പായുടെ വാക്കുകൾ ശ്രവിക്കുന്നതിനായി ഒത്തുകൂടിയിരുന്നു. ബസിലിക്കയിലെ പ്രധാന അൽത്താരയ്ക്ക് മുൻപിൽ പ്രാദേശിക സമയം 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ ത്രിത്വസ്തുതിയോടെ ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പ്രഭാഷണത്തിന് മുന്നോടിയായി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10 8-10 വചനങ്ങൾ വായിക്കപ്പെട്ടു. വചനഭാഗം ഇപ്രകാരമായിരുന്നു: നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്നു പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, രണ്ടാമത്തേത് സ്ഥാപിക്കുവാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
3: Cari fratelli e sorelle, in questa ultima catechesi sulla Costituzione Sacrosanctum Concilium.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ അധികരിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയിലെ അവസാന ഭാഗത്ത് ആരാധനക്രമത്തിന്റെ പരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുവാൻ കൌൺസിൽ പിതാക്കന്മാർ ആഗ്രഹിച്ചതിന്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ 1962 ഒക്ടോബർ 28 അന്നത്തെ മിലാനിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജൊവാനി ബത്തിസ്ത മൊന്തീനി സ്വന്തം പ്രാദേശിക സഭയിലെ വിശ്വാസികൾക്ക് അയച്ച കൌൺസിലിൽ നിന്നുള്ള 3 കത്ത് ഏറെ വെളിച്ചം വീശുന്നതാണ്. ആരാധനക്രമം അദ്ദേഹം എഴുതി: ദൈവികതയുടെയും മാനവികതയുടെയും ആത്മാർത്ഥമായ ആവിഷ്കാരമാണ്. അതൊരു ഭാഷയാണ്. ഒരു ഭാഗത്ത് അത് ദൈവിക ഉദ്ബോധനത്തിന്റെ വിനിമയ മാർഗമാണ്, അത് ദൈവവുമായുള്ള സംഭാഷണത്തിന്റെ നാദമാണ്. അതിന്റെ ഉപദേശപരമായ ധർമ്മം ഉപേക്ഷിക്കുവാൻ അതിന് കഴിയില്ല എന്നത് വ്യക്തമാണ്. വിശ്വാസത്തിനും ഭക്തിക്കും സ്വതസിദ്ധമായ ബുദ്ധിയോടെ സ്വയം പ്രകടിപ്പിക്കുവാനുള്ള സാധ്യത നൽകാതിരിക്കുവാനും അതിന് കഴിയില്ല. ഈ ബോധ്യങ്ങളാൽ പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയിലെ വിശുദ്ധ പോൾ 6 പാപ്പ വിശ്വാസികൾക്ക് ഇനി നിശബ്ദരും നിഷ്ക്രിയരുമായിരിക്കുവാൻ കഴിയില്ല, അങ്ങനെ ചെയ്യരുത്, അവരുടെ ഭൗതിക സാന്നിധ്യത്തെ അവരുടെ ആത്മീയ അഭാവവുമായി പൊരുത്തപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ പ്രഖ്യാപനങ്ങളും കൌൺസിൽ പ്രമാണരേഖയുടെ 48 ഖണ്ഡികയിലുള്ള പ്രഖ്യാപനങ്ങളും തമ്മിലുള്ള സാമ്യം വ്യക്തമാണ്. വിശ്വാസത്തിന്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗഭാക്കുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആകരുത് എന്നതാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം. മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം അവർ ഇതിൽ പങ്കുചേരുവാൻ. അവർ ദൈവവചനത്താൽ പ്രബോധിതരും വിശുദ്ധ കുർബാന വഴി നവോന്മേഷവാന്മാരും ആകണം. ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം ചെയ്യുകയും വേണം. പുരോഹിതൻ വഴിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തോടു കൂടിയും വിശുദ്ധ ബലിവസ്തു അർപ്പിക്കുന്നതിനോടൊപ്പം സ്വയം സമർപ്പിക്കുവാനും അവർ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തു വഴി അനുദിനം ദൈവത്തോടും അവർ തമ്മിൽ തമ്മിലും ഉത്തരോത്തരം ഐക്യം പ്രാപിക്കുകയും അങ്ങനെ ദൈവം എല്ലാറ്റിലും എല്ലാം ആകുകയും വേണം. ഈ വാക്കുകളിൽ ആരാധനക്രമത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു നവമായ അവബോധം നാം കാണുന്നു. രക്ഷാകര പ്രവർത്തനത്തിന്റെ അനുസ്മരണം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സഭയുടെ ആചാരക്രമങ്ങളിലൂടെ ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം അനുഭവിക്കുവാനുള്ള സാധ്യത നൽകപ്പെടുന്നു. അപ്രകാരം രക്ഷാകരമായ സംഭവവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുന്നു. ഈ അനുഭവത്തിന്റെ സാക്ഷാത്കാരത്തിൽ വിശുദ്ധ ആരാധനക്രമത്തിലെ അടയാളങ്ങളും വാക്കുകളും നിർണായകമായതിനാൽ വിശ്വാസികളുടെ പങ്കാളിത്തം നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ല. സഭ അനുഭവത്തിന്റെ ഹൃദയത്തെ ഉരുവാക്കുന്നതും ദൈവത്തിന്റെ ജീവൻ നമ്മോട് ആശയവിനിമയം നടത്തുന്ന ദൈവീക കൈമാറ്റത്തിന്റെ പ്രാഥമിക ഉറവിടമായും ആരാധനക്രമത്തെ പ്രകാശിപ്പിക്കുവാൻ ഈ കൗൺസിൽ പരിഷ്കരണം ആഗ്രഹിച്ചു. ഈ ബോധ്യത്തിൽ നിന്നാണ് ബൈബിൾ ഗ്രന്ഥങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സമ്പന്നത എല്ലാ വിശ്വാസികൾക്കും കൂടുതൽ ലഭ്യമാക്കേണ്ടതിന്റെയും അക്കാലത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നതിനേക്കാൾ ആഘോഷക്രമം ലളിതമാക്കേണ്ടതിന്റെയും ആവശ്യകത ഉടലെടുത്തത്. വാസ്തവത്തിൽ ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായതിനാൽ ആരാധനക്രമം നൂറ്റാണ്ടുകളായി എല്ലായ്പ്പോഴും വികാസങ്ങൾക്കും മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സഭാപഠനങ്ങൾ വിവിധ അനുരൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാരമ്പര്യത്തിന്റെ പൈതൃകത്തോടുള്ള അങ്ങേയറ്റം ആദരവോടെയും അത് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമ ഗ്രന്ഥങ്ങളുടെ പരിഷ്കരണം ആവശ്യമാണെന്ന് കരുതിയതിൽ അതിശയിക്കാനില്ല. സാക്രോസാങ്തും കൊഞ്ചീലിയും എന്ന പ്രമാണരേഖയുടെ 21-ാം ഖണ്ഡികയിൽ കൗൺസിൽ പിതാക്കന്മാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ലക്ഷ്യം വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. വിശുദ്ധ ആരാധനക്രമത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസികൾ സമൃദ്ധമായ ഫലങ്ങൾ കൂടുതൽ സുരക്ഷിതമായി പകർന്നെടുക്കുവാൻ ഇടവരട്ടെ. ഇത് സാധ്യമാകാനാണ് തിരുസഭാ മാതാവും വലിയ സൂക്ഷത്തോടെ ആരാധനക്രമത്തിൽ ഒരു പുതുപരിഷ്കരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആരാധനക്രമത്തിൽ പരിവർത്തനാതീതമായ ദൈവസ്ഥാപിത ഘടകങ്ങളുണ്ട്, പരിവർത്തനവിധേയമായ ഘടകങ്ങളുമുണ്ട്. പരിവർത്തനവിധേയമായവയിൽ ആരാധനക്രമത്തിന്റെ ആന്തരിക ഭാവത്തോട് പൊരുത്തപ്പെടാത്തതോ യോജിക്കാത്തതോ ആയി എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താവുന്നതും വരുത്തേണ്ടതുമാണ്. ഈ പുനരുദ്ധാരണത്തിൽ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളും കർമ്മവിധികളും അവ സൂചിപ്പിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കത്തക്കവണ്ണം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസികൾ സാധിക്കുന്നിടത്തോളം അവ എളുപ്പത്തിൽ ഗ്രഹിക്കുവാനും ഒരു സമൂഹത്തിന് ചേർന്ന വിധം പൂർണമായും സജീവമായും അവയിൽ ഭാഗഭാക്കുകളാകുവാനും ഇടവരണം. ആരാധനക്രമത്തിലെ ദൈവികവും മാറ്റമില്ലാത്തതുമായ ഘടകങ്ങളും മനുഷ്യഘടകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 12-ാം പിയോസ് പാപ്പായുടെ ചാക്രിക ലേഖനമായ മെദിയാത്തോർ ദേയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. കാലത്തിന്റെയും വസ്തുക്കളുടെയും ആത്മാക്കളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അധികാരശ്രേണിയുടെ അംഗീകാരത്തോടെ വിവിധ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാൻ കഴിയും. മാത്രമല്ല, ഒരു പൊതുപരിഷ്കരണത്തിനായുള്ള ആഗ്രഹം പെട്ടെന്ന് ഉയർന്നുവന്നതല്ല, മറിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തുടർച്ചയായി വന്ന പാപ്പാമാരുടെ പ്രവർത്തനങ്ങളിൽ ആരാധനക്രമ പ്രസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അത് പ്രകടമായിരുന്നു. വിശ്വാസികൾ ആഘോഷങ്ങളിൽ അപരിചിതരായോ നിശബ്ദ കാഴ്ചക്കാരായോ പങ്കെടുക്കരുതെന്ന് 11-ാം പിയൂസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രമാണരേഖ ദിവീനി കുൾത്തൂസിൽ ഇതിനകം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വിശുദ്ധ വാരത്തിലെ ആചാരങ്ങളുടെ ക്രമീകരണത്തിൽ 12-ാം പിയൂസ് പാപ്പ നടത്തിയ ഇടപെടലുകൾ നമുക്ക് ഓർമ്മിക്കാം. നൂറ്റാണ്ടുകളായി പ്രഭാത സമയങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന കർമ്മങ്ങൾ ഈസ്റ്റർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മണിക്കൂറുകളിലേക്ക് അദ്ദേഹം മാറ്റി. വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായും യാമപ്രാർത്ഥനയുടെയും തക്സയുടെയും നിർദ്ദിഷ്ട ക്രമങ്ങളിൽ ലളിതവൽക്കരണം ആവശ്യമാണെന്ന് കരുതി 1960 ജൂലൈ 25-ലെ മോത്തു പ്രോപ്രിയോ റുബ്രിക്കാരും ഇൻസ്ട്രുക്ടും ഉപയോഗിച്ച് അത് അംഗീകരിച്ചു. അതിൽ ആരാധനക്രമ പരിഷ്കരണത്തിനായുള്ള അടിസ്ഥാന തത്വങ്ങളുടെ നിർദ്ദേശം അദ്ദേഹം തുടർന്ന് നടക്കുവാൻ പ്രഖ്യാപിച്ചിരുന്ന എക്യുമെനിക്കൽ കൗൺസിലിന് അയക്കുകയും ചെയ്തു. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രോത്സാഹിപ്പിച്ച ആരാധനക്രമ പരിഷ്കരണം സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യത്തെ പിന്തുടരുന്നു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാനമായിരുന്ന ചില തത്വങ്ങളെ അതിരുകടന്ന് പരമപ്രധാനമാക്കുകയോ തെറ്റായി മനസ്സിലാക്കുകയോ ചെയ്തതിനാൽ സഭയുടെ ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ളതും ദുഃഖകരമായി ഇന്നും ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദുരുപയോഗങ്ങളെ നിരസിക്കുവാനും ഇതു നമ്മെ സഹായിക്കുന്നു. ഈ കാര്യത്തിൽ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നത്, ആരാധനക്രമത്തിലെ പ്രവർത്തനങ്ങൾ സ്വകാര്യമായ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഐക്യത്തിന്റെ കുദാശിയായ സഭയുടെ ആഘോഷങ്ങളാണ്. അതായത് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടി ക്രമീകരിക്കപ്പെട്ട വിശുദ്ധ ജനസമൂഹമാണ് സഭ. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ സഭയുടെ സമഗ്ര ശരീരത്തിന്റേതാണ്. അവ ആ സമഗ്ര ശരീരത്തെ പ്രകടമാക്കുകയും അതിൽ എല്ലാവരെയും പങ്കാളികളാക്കുകയും ചെയ്യുന്നു. അതിനാൽ ആരാധനക്രമ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ലാളിത്യത്തോടെ പ്രകാശിപ്പിക്കുന്നതും അതുവഴി ഏകവും വിശുദ്ധവും കത്തോലിക്കവും അപ്പസ്തോലികവുമായ സഭയെ വെളിപ്പെടുത്തുന്നതുമായ ഒരു ആരാധനക്രമത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് അജ്ജപാലകരുടെയും മെത്രാന്മാരുടെയും ഓരോ വ്യക്തിഗത പുരോഹിതന്റെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. അത്തരമൊരു ആരാധനക്രമം സുവിശേഷവൽക്കരണത്തിന്റെ ഒരു അടിസ്ഥാന വിനിമയ മാർഗം കൂടിയായിരിക്കും. കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് സ്വയം സമർപ്പിക്കുവാൻ പഠിക്കുവാനും ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെ ദൈവവുമായും പരസ്പരം ഐക്യത്തിലും നാം പൂർണ്ണത പ്രാപിക്കുവാനും കഴിയുന്ന കൃപയുടെ മാർഗമാണിത്.
3: Una tale liturgia sarà anche un fondamentale veicolo di evangelizzazione, lo strumento di grazia attraverso il quale, come insegna il Concilio, potremo apprendere ad offrire noi stessi e per la mediazione di Cristo saremo perfezionati nell'unità con Dio e tra di noi.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ തുടർന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
3: Sit nomen Domini benedictum.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മയക്കുമരുന്ന് ആസക്തികൾ മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം എടുത്തുകാട്ടുന്നു പാപ്പ. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും കുറ്റവാളി സംഘടനകൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെയും വെല്ലുവിളികൾക്കെതിരെയുള്ള ഐക്യദാർഢ്യവും ആഗോള പ്രതികരണങ്ങളും കെട്ടിപ്പടുക്കുന്നതിനുള്ള സഭയുടെയും പ്രാദേശിക സഭാസമൂഹങ്ങളുടെയും പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് മാസം 25 മുതൽ 27 വരെ വത്തിക്കാനിൽ വെച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ആളുകളുടെ ഒരു സമ്മേളനം നടന്നുവരുന്നു. 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അംഗങ്ങളെ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സന്ദേശം നൽകി. മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് ആസക്തികൾ എന്ന് പറഞ്ഞ പാപ്പ മയക്കുമരുന്ന് പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഏവരെയും ഒരുമിച്ചുകൂട്ടിയ പ്രമേയമെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരം ആസക്തികളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നതിനായി ആവശ്യമായ 4 പാലങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ആദ്യത്തെ പാലം സഭയും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിലാണ്. 2-ാമത്തെ പാലം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള പാലമാണ്. ന്യൂറോസയൻസ്, സൈക്യാട്രി, പൊതുജനാരോഗ്യം എന്നിവയുമായുള്ള മത്സരമല്ല, മറിച്ച് സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കി മനുഷ്യവ്യക്തിയെക്കുറിച്ചുള്ള അവിഭാജ്യമായ ധാരണ വളർത്തിയെടുക്കുക എന്നതാണ് സഭയുടെ കടമയെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. 3-ാമത്തെ പാലം വിവിധ ഭൂഖണ്ഡങ്ങൾക്കുള്ളിലെ തീർത്ഥാടകയായ സഭയ്ക്കുള്ളിലാണെന്നും 4-ാമത്തെ പാലം എക്യുമെനിക്കൽ ബന്ധങ്ങളാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഒരു നല്ല കുടുംബത്തേക്കാൾ മികച്ച മയക്കുമരുന്നിനെതിരായ പ്രതിരോധമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ജീവിതങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും അവയ്ക്കായി പദ്ധതികൾ ഒരുക്കുകയും ചെയ്യേണ്ട ഇടവും അതുതന്നെയാണെന്നും ഓർമ്മപ്പെടുത്തി. നേപ്പാളിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്ന് ഹിമപാളികൾ ഇടിഞ്ഞുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രാർത്ഥനകളും ആത്മീയ സാമീപ്യവും അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശം പ്രാദേശിക സഭാ അധികാരികൾക്ക് അയച്ചു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ ജീവഹാനിയും നാശനഷ്ടങ്ങളും പരിശുദ്ധ പിതാവ് അതീവ ദുഃഖത്തോടെ ശ്രവിച്ചുവെന്നും മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നും ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. കോട്ടയം അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ സിനഡ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ മുൻകൂർ അനുമതിയോടെ കോട്ടയം ക്നാനായ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ തോമസ് ആനിമോട്ടിലിനെ തിരഞ്ഞെടുത്തു. 1962 ജനുവരി 13-ാം തീയതി കേരളത്തിലെ പയ്യാവൂരിൽ ജനിച്ച ഫാദർ തോമസ് ആനിമോട്ടിൽ 1989 ഏപ്രിൽ 13-ാം തീയതിയാണ് വൈദികനായി അഭിഷിക്തനായത്. അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് എന്ന നിലയിൽ തന്റെ കർത്തവ്യ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോഴാണ് സഹായമെത്രാൻ എന്ന പുതിയ ദൗത്യത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ആർച്ച് ബിഷപ്പ് ഗാലഗർ മോസ്കോയിൽ. ഓഗസ്റ്റ് മാസം 24 മുതൽ 28 വരെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സന്ദർശനവും വിവിധ കൂടിക്കാഴ്ചകളും നടത്തിവരികയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയുമായി ആർച്ച് ബിഷപ്പ് നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ യുദ്ധവും സാധാരണക്കാരുടെ ദുരിതങ്ങളും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന പാപ്പായുടെ ആഹ്വാനം ആവർത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വത്തിക്കാന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മ്യാൻമറിൽ വൈദിക സന്യസ്ത ദൈവവിളികൾ വർദ്ധിക്കുന്നു. മ്യാൻമറിലെ ആഭ്യന്തര സംഘർഷങ്ങളും ദാരിദ്ര്യവും ദുരിതങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും കത്തോലിക്ക സഭയിൽ പുതിയ ദൈവവിളികൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാശ നൽകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന വിവിധ ചടങ്ങുകളിലായി 3 പുതിയ വൈദികരും 4 ഡീക്കന്മാരും സഭയുടെ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുവന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ദിലേക്സിത്തെ എന്ന ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖഭാഗം 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

2025 ഒക്ടോബർ മാസം 4 പ്രസിദ്ധീകരിച്ച ലിയോ 14 പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനമാണ് ദിലേക്സി തേ എന്നത്. ദരിദ്രർക്കുള്ള സേവനം എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച രചനയുടെ പൂർത്തീകരണമാണ് ലിയോ 14 പാപ്പായിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിലെ അധസ്ഥിത വർഗത്തോട് നാം കാണിക്കേണ്ടുന്ന കരുതലിനെ ഓർമ്മപ്പെടുത്തിയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ തുടക്കം മുതൽ ഇത്തരത്തിൽ ദരിദ്രരോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം പുലർത്തിയിരുന്നുവെന്നതിന് ആദിമ സഭാചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട്. ദിലേക്സി തേ എന്ന് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന് പേര് നൽകുവാൻ രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതിൽ ആദ്യത്തേത് കർത്താവിന് ദരിദ്രരായവരോടുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ളവരോട് നാം പരിഗണന കാണിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള സത്യവും ഇത് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഈ പ്രബോധനത്തിന്റെ തലക്കെട്ട് ഒരു വാഗ്ദാനത്തിന്റെ ദൃഢത കൂടി വെളിപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ അവസാന ചാക്രിക ലേഖനമായ ദിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു, ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെ എടുത്തു പറയുകയും ഇന്നത്തെ ലോകത്തിൽ ആ തിരുഹൃദയത്തോടുള്ള ഭക്തി ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിരുഹൃദയത്തോടുള്ള ആ ഭക്തിയാണ് നമ്മെ ദരിദ്രരോടുള്ള പരിഗണനയ്ക്കായി പ്രചോദിപ്പിക്കേണ്ടത്. കുരിശിന്റെ ചുവട്ടിൽ നിയമവാഴ്ചയോടുള്ള അന്ധമായ അടിയറവ് മൂലം കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ ആ മനുഷ്യന്റെ ഉള്ളിലും യേശുവിനോടുള്ള ഒരു തരിസ്നേഹം അവശേഷിപ്പിച്ചിരുന്നുവെന്നതിൽ തെല്ലും സംശയമില്ല. കർത്താവ് അവനെ നോക്കിയത് അവന്റെ ദുഷ്ടതയിലേക്കല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങളിലേക്കാണ്. അതാണ് തിരുഹൃദയത്തിൽ നിന്നും സൗഖ്യത്തിന്റെ കാരുണ്യം ആ മനുഷ്യനിലേക്ക് ഒഴുക്കുവാൻ യേശു സ്വയം സമർപ്പിച്ചത്. ദരിദ്രരോടുള്ള നമ്മുടെ പരിഗണനയിൽ യേശു നമ്മോട് കാണിച്ച ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അവരനെ ചേർത്തുപിടിക്കാനുമാണ് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ക്ഷണിക്കുന്നത്. വെളിപാട് പുസ്തകം 3:9 തിരുവചനമാണ് പ്രബോധനത്തിന്റെ ശീർഷകമായി ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 3 ഏഷ്യ മൈനറിലെ, ഇന്നത്തെ തുർക്കിയിലെ സ്മിർണയും ഫിലാദെൽഫിയയും ഉൾപ്പെടെയുള്ള സഭകളോടുള്ള ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഫിലാദെൽഫിയയിലെ സഭ ചെറുതായിരുന്നുവെങ്കിലും വിശ്വാസത്തിലും സഹനത്തിലും ഉറച്ചുനിന്ന സഭയായി ക്രിസ്തു അവരെ പ്രശംസിക്കുന്നുണ്ട്. അവരുടെ സമൂഹത്തിൽ ചില യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ ദൈവജനമല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. അവരെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താന്റെ സഭ എന്നാണ്. ഇത് ഒരു ആത്മീയ പ്രതീകമാണ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ഇവ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ളത് ഈ വചനം ഉറപ്പിച്ചു പറയുന്നു. ചെറിയ സഭയായ ഫിലാദെൽഫിയയെയും ക്രിസ്തു തന്റെ സ്നേഹത്താൽ സംരക്ഷിക്കുന്നു. ഈ സംരക്ഷണമാണ് ദരിദ്രരായ ആളുകൾക്ക് കർത്താവ് ഇന്നും വാഗ്ദാനം ചെയ്യുന്നത്. ഈ വചനഭാഗത്തുനിന്നും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറ്റൊരു വചനത്തിലേക്ക് പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവൻ ശക്തരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിഭവങ്ങളാൽ നിറച്ചു, സമ്പന്നരെ വെറും കൈയോടെ അയച്ചു. പരിശുദ്ധമറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഈ ഏടുകൾ അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരുന്നു. ലളിതമായ ഒരു കുടുംബത്തിലെ അംഗം, സാധാരണക്കാരിൽ സാധാരണക്കാരി, അങ്ങനെയുള്ള മറിയത്തെ ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ചോദിച്ച നിഷ്കളങ്കമായ ഒരു ചോദ്യമുണ്ട്: ഇത് എങ്ങനെ സംഭവിക്കും? ഇതിന്റെ ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചതായിരുന്നു. അതായത്, ഓരോ അധസ്ഥിതനും ദരിദ്രനും തന്റെ വേദനയിൽ നിലവിളിക്കുമ്പോൾ, നിശബ്ദമായി തന്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ, കർത്താവ് നൽകുന്നത് നന്മകളുടെ നിറവായ ആത്മാവിനെയാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചു, ഇനിയും സ്നേഹിക്കും. അതുകൊണ്ട് പരിശുദ്ധമറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ വരികളും വെളിപാട് പുസ്തകത്തിലെ വചനങ്ങളും നമുക്ക് നൽകുന്ന അടയാളം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ദിവ്യവും മാനുഷികവുമായ സ്നേഹമാണ്. ഇതുതന്നെയാണ് തിരുവിലാവിൽ നിന്നൊഴുകിയ ആ പരമമായ സ്നേഹരക്തവും. സമൂഹത്തിലെ ഏറ്റവും ചെറിയവരോട് യേശു കാണിച്ച സ്നേഹത്തെ എടുത്തുപറഞ്ഞുകൊണ്ടാണ് ഈ പ്രബോധനം ആരംഭിക്കുന്നത്. ഏറ്റവും ചെറിയ ആളുകൾക്കും അവരുടെ ന്യൂനതകൾക്കു നടുവിലും കൈമോശം വരാത്തത് അവരുടെ മനുഷ്യ അന്തസ്സാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്.
അപരന്റെ കുറവുകൾ കണ്ടെത്തുവാനുള്ള മാനുഷിക പ്രലോഭനങ്ങൾക്കും ജിജ്ഞാസയ്ക്കും പകരം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കർത്താവിന്റെ ഉപകരണങ്ങളായി നാം മാറുന്നുവെന്നാണ് പ്രബോധനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രബോധനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ രചനയുടെ പിന്നിലെ ചരിത്രപരമായ ഏതാനും ഏടുകളും പാപ്പ വിവരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിൽ ഇത്തരമൊരു പ്രബോധനം പ്രസിദ്ധീകരിക്കണം എന്ന ചിന്തയിൽ രചന ആരംഭിച്ചിരുന്നു. ദരിദ്രരോടുള്ള സഭയുടെ കരുതൽ എന്നുള്ളതായിരുന്നു പ്രധാന പ്രമേയം. ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ ഈ രചന പൂർത്തീകരിക്കുകയും അത് വിശ്വാസികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങുന്ന അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ആദ്യം ചിന്തിച്ചത് തന്റെ മുൻഗാമിയുടെ ആഗ്രഹങ്ങളിലേക്കാണ്. ഈ പദ്ധതി തനിക്കൊരു അവകാശമായി ലഭിച്ചുവെന്നും അവയിൽ തന്റെ ചിന്തകൾ കൂടി ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നുവെന്നും പാപ്പ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഈ തുടർച്ച പ്രബോധനത്തിന്റെ വലിയ പാഠം കൂടിയാണ്. അതായത്, അപരനിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര ഒരു തുടർച്ചയാണ് എന്നുള്ള സത്യം. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഞാനുമായി ഒരു ബന്ധം ഉണ്ടെന്നുള്ള പരമാർത്ഥം. അപരനിൽ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ ക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ സമർപ്പിക്കുന്നതിനും നമ്മെ ദരിദ്രരിലേക്ക് അടുപ്പിക്കാനുള്ള ആഗ്രഹത്തിനും ഫ്രാൻസിസ് പാപ്പ നൽകിയ സ്ഥാനം ലിയോ 14-ാമൻ പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൂടാതെ ഇതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗമെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. ദരിദ്രരിലും കഷ്ടപ്പെടുന്നവരിലും ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകുന്ന ആഹ്വാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെയാണ് ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നത്. മദർ തെരേസയുടെ ഒരു ഉദാഹരണം ഇവിടെ എടുത്തു പറയുന്നത് ഏറെ ഉചിതമാണ്. വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടികൾ തന്നാലും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ എനിക്കാവില്ല. ഞാനിത് ചെയ്യുന്നത് അവരിൽ ക്രിസ്തുവിനെ ഞാൻ ദർശിക്കുന്നതുകൊണ്ടാണ്. കരുണയുടെ മുഖങ്ങളായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ും 18-ും തിരുവചനങ്ങളിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അതിനാൽ ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖം നമുക്ക് വായനയ്ക്കുള്ള പ്രചോദനം നൽകുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജു പൊള്ളയിലിന്റെ വരികൾക്ക് അജിത് ബേബി സംഗീതം പകർന്ന ഗാനം ആലാപനം, കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മയക്കുമരുന്ന് ആസക്തികൾ മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം എടുത്തുകാട്ടുന്നു പാപ്പ. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും കുറ്റവാളി സംഘടനകൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെയും വെല്ലുവിളികൾക്കെതിരെയുള്ള ഐക്യദാർഢ്യവും ആഗോള പ്രതികരണങ്ങളും കെട്ടിപ്പടുക്കുന്നതിനുള്ള സഭയുടെയും പ്രാദേശിക സഭാസമൂഹങ്ങളുടെയും പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് മാസം 25 മുതൽ 27 വരെ വത്തിക്കാനിൽ വെച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ആളുകളുടെ ഒരു സമ്മേളനം നടന്നുവരുന്നു. 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അംഗങ്ങളെ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സന്ദേശം നൽകി. മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് ആസക്തികൾ എന്ന് പറഞ്ഞ പാപ്പ മയക്കുമരുന്ന് പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഏവരെയും ഒരുമിച്ചു കൂട്ടിയ പ്രമേയമെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരം ആസക്തികളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നതിനായി ആവശ്യമായ 4 പാലങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ആദ്യത്തെ പാലം സഭയും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിലാണ്. രണ്ടാമത്തെ പാലം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള പാലമാണ്. ന്യൂറോ സയൻസ്, സൈക്യാട്രി, പൊതുജനാരോഗ്യം എന്നിവയുമായുള്ള മത്സരമല്ല, മറിച്ച് സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കി മനുഷ്യവ്യക്തിയെക്കുറിച്ചുള്ള അവിഭാജ്യമായ ധാരണ വളർത്തിയെടുക്കുക എന്നതാണ് സഭയുടെ കടമയെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മൂന്നാമത്തെ പാലം വിവിധ ഭൂഖണ്ഡങ്ങൾക്കുള്ളിലെ തീർത്ഥാടകയായ സഭയ്ക്കുള്ളിലാണെന്നും നാലാമത്തെ പാലം എക്യുമെനിക്കൽ ബന്ധങ്ങളാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഒരു നല്ല കുടുംബത്തേക്കാൾ മികച്ച മയക്കുമരുന്നിനെതിരായ പ്രതിരോധമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ജീവിതങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും അവയ്ക്കായി പദ്ധതികൾ ഒരുക്കുകയും ചെയ്യേണ്ട ഇടവും അതുതന്നെയാണെന്നും ഓർമ്മപ്പെടുത്തി. നേപ്പാളിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്ന് ഹിമപാളികൾ ഇടിഞ്ഞുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രാർത്ഥനകളും ആത്മീയ സാമീപ്യവും അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശം പ്രാദേശിക സഭാ അധികാരികൾക്ക് അയച്ചു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ ജീവഹാനിയും നാശനഷ്ടങ്ങളും പരിശുദ്ധപിതാവ് അതീവ ദുഃഖത്തോടെ ശ്രവിച്ചുവെന്നും മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നും ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. കോട്ടയം അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ സിനഡ് പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ മുൻകൂർ അനുമതിയോടെ കോട്ടയം ക്നാനായ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ തോമസ് ആനിമോട്ടിലിനെ തിരഞ്ഞെടുത്തു. 1962 ജനുവരി മാസം 13-ാം തീയതി കേരളത്തിലെ പയ്യാവൂരിൽ ജനിച്ച ഫാദർ തോമസ് ആനിമോട്ടിൽ 1989 ഏപ്രിൽ മാസം

0: 13-ാം തീയതിയാണ് വൈദികനായി അഭിഷിക്തനായത്. അതിരൂപതയുടെ പ്രോ പ്രോട്ടോസിഞ്ചല്ലൂസ് എന്ന നിലയിൽ തന്റെ കർത്തവ്യ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോഴാണ് സഹായമെത്രാൻ എന്ന പുതിയ ദൗത്യത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ആർച്ച് ബിഷപ്പ് ഗാലഗർ മോസ്കോയിൽ. ഓഗസ്റ്റ് മാസം 24 മുതൽ 28 വരെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സന്ദർശനവും വിവിധ കൂടിക്കാഴ്ചകളും നടത്തിവരികയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയുമായി ആർച്ച് ബിഷപ്പ് നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ യുദ്ധവും സാധാരണക്കാരുടെ ദുരിതങ്ങളും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന പാപ്പായുടെ ആഹ്വാനം ആവർത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വത്തിക്കാന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മ്യാൻമറിൽ വൈദിക സന്യസ്ത ദൈവവിളികൾ വർദ്ധിക്കുന്നു. മ്യാൻമറിലെ ആഭ്യന്തര സംഘർഷങ്ങളും ദാരിദ്ര്യവും ദുരിതങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും കത്തോലിക്ക സഭയിൽ പുതിയ ദൈവവിളികൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാശ നൽകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന വിവിധ ചടങ്ങുകളിലായി 3 പുതിയ വൈദികരും 4 ഡീക്കന്മാരും സഭയുടെ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുവന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ദിലേക്സിത്തെ എന്ന ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖഭാഗം 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

2025 ഒക്ടോബർ മാസം 4 തീയതി പ്രസിദ്ധീകരിച്ച ലിയോ 14 പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനമാണ് ദിലേക്സി തേ എന്നത്. ദരിദ്രർക്കുള്ള സേവനം എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച രചനയുടെ പൂർത്തീകരണമാണ് ലിയോ 14 പാപ്പായിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിലെ അധസ്ഥിത വർഗത്തോട് നാം കാണിക്കേണ്ടുന്ന കരുതലിനെ ഓർമ്മപ്പെടുത്തിയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ തുടക്കം മുതൽ ഇത്തരത്തിൽ ദരിദ്രരോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം പുലർത്തിയിരുന്നുവെന്നതിന് ആദിമ സഭാചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട്. ദിലേക്സി തേ എന്ന് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന് പേര് നൽകുവാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതിൽ ആദ്യത്തേത് കർത്താവിന് ദരിദ്രരായവരോടുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ളവരോട് നാം പരിഗണന കാണിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള സത്യവും ഇത് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഈ പ്രബോധനത്തിന്റെ തലക്കെട്ട് ഒരു വാഗ്ദാനത്തിന്റെ ദൃഢത കൂടി വെളിപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ അവസാന ചാക്രിക ലേഖനമായ ദിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെ എടുത്തു പറയുകയും ഇന്നത്തെ ലോകത്തിൽ ആ തിരുഹൃദയത്തോടുള്ള ഭക്തി ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിരുഹൃദയത്തോടുള്ള ആ ഭക്തിയാണ് നമ്മെ ദരിദ്രരോടുള്ള പരിഗണനയ്ക്കായി പ്രചോദിപ്പിക്കേണ്ടത്. കുരിശിന്റെ ചുവട്ടിൽ നിയമവാഴ്ചയോടുള്ള അന്ധമായ അടിയറവ് മൂലം കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ ആ മനുഷ്യന്റെ ഉള്ളിലും യേശുവിനോടുള്ള ഒരു തരിസ്നേഹം അവശേഷിപ്പിച്ചിരുന്നുവെന്നതിൽ തെല്ലും സംശയമില്ല. കർത്താവ് അവനെ നോക്കിയത് അവന്റെ ദുഷ്ടതയിലേക്കല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങളിലേക്കാണ്. അതാണ് തിരുഹൃദയത്തിൽ നിന്നും സൗഖ്യത്തിന്റെ കാരുണ്യം ആ മനുഷ്യനിലേക്ക് ഒഴുക്കുവാൻ യേശു സ്വയം സമർപ്പിച്ചത്. ദരിദ്രരോടുള്ള നമ്മുടെ പരിഗണനയിൽ യേശു നമ്മോട് കാണിച്ച ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അവരനെ ചേർത്തുപിടിക്കാനുമാണ് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ക്ഷണിക്കുന്നത്. വെളിപാട് പുസ്തകം 3:9 തിരുവചനമാണ് പ്രബോധനത്തിന്റെ ശീർഷകമായി ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 3 ഏഷ്യ മൈനറിലെ, ഇന്നത്തെ തുർക്കിയിലെ സ്മിർണയും ഫിലാദെൽഫിയയും ഉൾപ്പെടെയുള്ള സഭകളോടുള്ള ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഫിലാദെൽഫിയയിലെ സഭ ചെറുതായിരുന്നുവെങ്കിലും വിശ്വാസത്തിലും സഹനത്തിലും ഉറച്ചുനിന്ന സഭയായി ക്രിസ്തു അവരെ പ്രശംസിക്കുന്നുണ്ട്. അവരുടെ സമൂഹത്തിൽ ചില യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ ദൈവജനമല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. അവരെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താന്റെ സഭ എന്നാണ്. ഇത് ഒരു ആത്മീയ പ്രതീകമാണ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ഇവ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ളത് ഈ വചനം ഉറപ്പിച്ചു പറയുന്നു. ചെറിയ സഭയായ ഫിലാദെൽഫിയയെയും ക്രിസ്തു തന്റെ സ്നേഹത്താൽ സംരക്ഷിക്കുന്നു. ഈ സംരക്ഷണമാണ് ദരിദ്രരായ ആളുകൾക്ക് കർത്താവ് ഇന്നും വാഗ്ദാനം ചെയ്യുന്നത്. ഈ വചനഭാഗത്തുനിന്നും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറ്റൊരു വചനത്തിലേക്ക് പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവൻ ശക്തരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിഭവങ്ങളാൽ നിറച്ചു, സമ്പന്നരെ വെറും കൈയോടെ അയച്ചു. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഈ ഏടുകൾ അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരുന്നു. ലളിതമായ ഒരു കുടുംബത്തിലെ അംഗം, സാധാരണക്കാരിൽ സാധാരണക്കാരി, അങ്ങനെയുള്ള മറിയത്തെ ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ചോദിച്ച നിഷ്കളങ്കമായ ഒരു ചോദ്യമുണ്ട്: ഇത് എങ്ങനെ സംഭവിക്കും? ഇതിന്റെ ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചതായിരുന്നു. അതായത്, ഓരോ അധസ്ഥിതനും ദരിദ്രനും തന്റെ വേദനയിൽ നിലവിളിക്കുമ്പോൾ, നിശബ്ദമായി തന്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നൽകുന്നത് നന്മകളുടെ നിറവായ ആത്മാവിനെയാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചു, ഇനിയും സ്നേഹിക്കും. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ വരികളും വെളിപാട് പുസ്തകത്തിലെ വചനങ്ങളും നമുക്ക് നൽകുന്ന അടയാളം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ദിവ്യവും മാനുഷികവുമായ സ്നേഹമാണ്. ഇതുതന്നെയാണ് തിരുവിലാവിൽ നിന്നൊഴുകിയ ആ പരമമായ സ്നേഹരക്തവും. സമൂഹത്തിലെ ഏറ്റവും ചെറിയവരോട് യേശു കാണിച്ച സ്നേഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രബോധനം ആരംഭിക്കുന്നത്. ഏറ്റവും ചെറിയ ആളുകൾക്കും അവരുടെ ന്യൂനതകൾക്കു നടുവിലും കൈമോശം വരാത്തത് അവരുടെ മനുഷ്യ അന്തസ്സാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്.
അപരന്റെ കുറവുകൾ കണ്ടെത്തുവാനുള്ള മാനുഷിക പ്രലോഭനങ്ങൾക്കും ജിജ്ഞാസയ്ക്കും പകരം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കർത്താവിന്റെ ഉപകരണങ്ങളായി നാം മാറുന്നുവെന്നാണ് പ്രബോധനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രബോധനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ രചനയുടെ പിന്നിലെ ചരിത്രപരമായ ഏതാനും ഏടുകളും പാപ്പ വിവരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിൽ ഇത്തരമൊരു പ്രബോധനം പ്രസിദ്ധീകരിക്കണം എന്ന ചിന്തയിൽ രചന ആരംഭിച്ചിരുന്നു. ദരിദ്രരോടുള്ള സഭയുടെ കരുതൽ എന്നുള്ളതായിരുന്നു പ്രധാന പ്രമേയം. ലിയോ പതിനാലാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ ഈ രചന പൂർത്തീകരിക്കുകയും അത് വിശ്വാസികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങുന്ന അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ ആദ്യം ചിന്തിച്ചത് തന്റെ മുൻഗാമിയുടെ ആഗ്രഹങ്ങളിലേക്കാണ്. ഈ പദ്ധതി തനിക്കൊരു അവകാശമായി ലഭിച്ചുവെന്നും അവയിൽ തന്റെ ചിന്തകൾ കൂടി ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നുവെന്നും പാപ്പ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഈ തുടർച്ച പ്രബോധനത്തിന്റെ വലിയ പാഠം കൂടിയാണ്. അതായത്, അപരനിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര ഒരു തുടർച്ചയാണ് എന്നുള്ള സത്യം. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഞാനുമായി ഒരു ബന്ധം ഉണ്ടെന്നുള്ള പരമാർത്ഥം. അപരനിൽ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ ക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ സമർപ്പിക്കുന്നതിനും നമ്മെ ദരിദ്രരിലേക്ക് അടുപ്പിക്കാനുള്ള ആഗ്രഹത്തിനും ഫ്രാൻസിസ് പാപ്പ നൽകിയ സ്ഥാനം ലിയോ പതിനാലാമൻ പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൂടാതെ ഇതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗമെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. ദരിദ്രരിലും കഷ്ടപ്പെടുന്നവരിലും ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകുന്ന ആഹ്വാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെയാണ് ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നത്. മദർ തെരേസയുടെ ഒരു ഉദാഹരണം ഇവിടെ എടുത്തു പറയുന്നത് ഏറെ ഉചിതമാണ്. വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടികൾ തന്നാലും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ എനിക്കാവില്ല. ഞാനിത് ചെയ്യുന്നത് അവരിൽ ക്രിസ്തുവിനെ ഞാൻ ദർശിക്കുന്നതുകൊണ്ടാണ്. കരുണയുടെ മുഖങ്ങളായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അതിനാൽ ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖം നമുക്ക് വായനയ്ക്കുള്ള പ്രചോദനം നൽകുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജു പൊള്ളയിലിന്റെ വരികൾക്ക് അജിത് ബേബി സംഗീതം പകർന്ന ഗാനം ആലാപനം കെസ്റ്റർ.